ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷിമീറയും ഇവിടെ പ്രസൻ്റ് ആണ്. യെസ്, അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് എവർ എവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺ. ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ജീവിതം വളരെ സ്മൂത്താണ്, വളരെ ഹാപ്പിയാണ്. അവർ വന്ന് എന്നെ ഹാപ്പിയാക്കും, ഇവർ വന്ന് എന്നെ കംഫർട്ടബിൾ ആക്കും, അവരാണെൻ്റെ വേൾഡ്, അവരുടെ ഒരു പ്രസൻസ് ഞാൻ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ടാവും, അങ്ങനത്തെ ചിന്തകളാണ് നമ്മളെ ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ, ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്, അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. ഈവൻ ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഏതൊരു റിലേഷൻഷിപ്പിലും ആ ഒരു വ്യക്തിക്കുണ്ടായ ഒരു അനുഭവമൊക്കെ എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയണമെന്നുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷിമേറിയാണ് ഇവിടെ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, പറഞ്ഞു വന്നത് ഒന്നും ആരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സുഹൃത്തുണ്ട്. ആ ഒരു സുഹൃത്തിന് ഏതൊരു വ്യക്തിയായിട്ട് അറ്റാച്ച്ഡ് ആയാലും ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ഹെർ ടു അറ്റാച്ച് വിത്ത് എനി വൺ, ബട്ട് വൺസ് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യും, അവരുടെ ഒരു പ്രസൻസ്, ടൈം എല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു എക്സ്പെക്ടേഷൻ മുഖാന്തരം ആ ഒരു ബന്ധത്തിലൊക്കെ വിള്ളൽ വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട് കുറേ നാളത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 8 months to 1 year സംസാരിക്കാതെ, അങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഈവൻ ആവശ്യമുള്ള കാര്യത്തിനല്ലാതെ വേറെ ഒരു ടോക്സിലും നടന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഫ്രണ്ടിന് ഭയങ്കര ട്രോമയായിട്ടോ, അങ്ങനെ ട്രോമയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് ആരുടെ ലൈഫിലൊരു ബാധ്യതയായിട്ടും അല്ലെങ്കിൽ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫ് ചുമ്മാ വളരെ സ്മൂത്തായിട്ട് വളരെ കളർഫുള്ളായിട്ട് പോകുമെന്ന്. അതിനുശേഷം അവളിൽ കുറേ മാറ്റങ്ങൾ വന്നു. ആ ഒരു മാറ്റങ്ങളാണ് ഇന്ന് ദ ബെറ്റർ പേഴ്സണായിട്ട് വെക്കാനായിട്ട് ആളെ സഹായിച്ചത്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഞാനില്ലേ കൂടെ എന്ന് പറയാനോ ഒന്നും ആൾക്കാർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതേസമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. സോ ആ ഒരു ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്തോ, നമ്മുടെ സന്തോഷം എല്ലാവരും എൻജോയ് ചെയ്യട്ടെ, നമ്മുടെ സങ്കടം എല്ലാവരും എൻജോയ് ചെയ്യണം, നമ്മൾ ആഗ്രഹിക്കുന്നത് ഫെയർ ആണോ. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും നേരാ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ജിതിൻ്റെ അടുത്തു നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കിഷോറിൻ്റെ ബർത്ത്ഡേ ആണ്, ജിതിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കിഷോറിൻ്റെ ബർത്ത്ഡേ ആണ്. സോ എല്ലാവിധ ബർത്ത്ഡേയുടെ ആശംസകളും അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കിഷോർ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കടലിൽ പോയാൽ കൂളായിരിക്കുമെന്ന് നമ്മൾ കരുതും, പക്ഷെ ഇപ്പോൾ കടലിലും ചൂടേക്കുന്ന കാലമാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങളും കടലിലെ താപനില ഉയരുന്നതും മറൈൻ ലൈഫിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇന്ന് മീൻ വില കൂടുമോ. പക്ഷേ മത്സ്യ തൊഴിലാളിയുടെ ചോദ്യം അതിലും സീരിയസ് ആണ്, ഇന്ന് കടലിൽ മീൻ കിട്ടുമോ. കടലിലെ ടെമ്പറേച്ചർ മാറുമ്പോൾ പല മത്സ്യങ്ങളും അവയുടെ പതിവ് ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകും. അതോടെ മത്സ്യ ലഭ്യതയിലും മാറ്റം ഉണ്ടാകും. അതായത് കടലിലെ ടെമ്പറേച്ചർ ഒന്നുകൂടിയാൽ നമ്മുടെ കിച്ചണിലും അത് എഫക്ട് ചെയ്യുമെന്ന് സാരം. സീ ഗെറ്റ്സ് വാമർ, ഫിഷ് ഗെറ്റ്സ് സ്മാർട്ടർ, ഫിഷർമാൻ ഗെറ്റ്സ് വറിയർ. പ്രകൃതിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ കടലിനെ സ്നേഹിക്കാം, സംരക്ഷിക്കാം. കാരണം കടൽ വെറും ഒരു വെള്ളക്കെട്ടല്ല, ഒരുപാട് ജീവിതങ്ങളുടെ വീടാണ് ട്ടോ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, മീൻ വാങ്ങാൻ പോയപ്പോ വില കേട്ട് തിരിച്ചു വന്നു എങ്കിൽ അതിന് പിന്നിൽ മാർക്കറ്റ് മാത്രം വില്ലനാണെന്ന് കരുതേണ്ട. കടലിലെ താപനില, മഴയുടെ പാറ്റേൺ, കടൽ പ്രവാഹങ്ങൾ, മലിനീകരണം തുടങ്ങിയ പല കാരണങ്ങളും മത്സ്യങ്ങളിലെ സഞ്ചാരത്തെയും ലഭ്യതയും സ്വാധീനിക്കൂട്ടോ. മത്സ്യങ്ങൾക്കും ഒരു സ്വന്തം ട്രാവൽ പ്ലാൻ ഉണ്ടല്ലോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഡെസ്റ്റിനേഷൻ മാറ്റും, അവ കടലിലെ ടെമ്പറേച്ചർ നോക്കി ഡെസ്റ്റിനേഷൻ മാറ്റും. പക്ഷേ ഈ മാറ്റങ്ങൾ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രശ്നമാകാം. ദിവസവും കടലിൽ പോകുന്നവർക്ക് ഇന്ന് എവിടെ പോയാൽ മത്സ്യം കിട്ടും എന്നത് ഉറപ്പായി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പ്ലേറ്റിലെത്തുന്ന ഒരു മീനിന് പിന്നിൽ പോലും ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. അടുത്ത തവണ ഫിഷ് കറി കഴിക്കുമ്പോൾ ഇത് വെറും കറിയല്ല, കടലിൽ നിന്ന് കിച്ചൺ വരെയുള്ള ഒരു അഡ്വഞ്ചർ ആണെന്ന് കൂടെ മനസ്സിലാക്കണം കേട്ടോ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ മൈ റേഡിയോ 90 FM മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ് എമ്മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. കടലിൽ എന്ത് സംഭവിച്ചാലും കരയിൽ നമുക്ക് അതിന്റെ പെർഫെക്റ്റ് ഇമ്പാക്ട് ഉണ്ടാവും. അബ്സല്യൂട്ട്ലി, കടൽ നമ്മുടെ ഭക്ഷണത്തെയും സമ്പദ് വ്യവസ്ഥയും തീരദേശ ജീവിതത്തെയും കാലാവസ്ഥയും വരെ സ്വാധീനിക്കുന്ന വലിയൊരു എക്കോസിസ്റ്റം ആണ്. കടലിലെ ചൂട് കൂടുന്നത് മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് പാറ്റേണിലും മൊമെന്റിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചില സ്പീഷീസ് കുറയാം, ചിലത് പുതിയ പ്രദേശങ്ങളിലേക്ക് മാറാം. നമ്മൾ പറയാറില്ലേ, വീട്ടിൽ AC ടെമ്പറേച്ചർ ഒന്ന് കൂടിയാൽ പോലും ഉറക്കം പോകുമെന്ന്. അപ്പൊ മുഴുവൻ കടലിന്റെ ടെമ്പറേച്ചർ മാറിയാൽ അവിടെ ജീവിക്കുന്ന ജീവികൾക്ക് എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്നത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം വായിക്കുന്ന ഒരു ടോപ്പിക് അല്ലാട്ടോ. നമ്മുടെ ഭക്ഷണത്തിലും തൊഴിൽ മേഖലയിലും എവരിഡേ ലൈഫിലും അതിന്റെ എഫക്ട് കാണാൻ കഴിയും. പ്രകൃതിക്ക് ചെറിയൊരു റെസ്പെക്ട് കൊടുക്കാം. കാരണം നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ആദ്യം വരുന്നത് നമ്മുടെ ജീവിതത്തിലായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറെയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കടലിലേക്ക് പോകുക, കാലാവസ്ഥ നോക്കുക, കടലിന്റെ അവസ്ഥ മനസ്സിലാക്കുക, പിന്നെ പ്രതീക്ഷയോടെ വല വീശുക. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഫിഷ് കൗണ്ടർ കാണുമ്പോൾ 1 കിലോ മീൻ മാത്രം കാണാം. പക്ഷെ ആ മത്സ്യത്തൊഴിലാളിക്ക് അതിന്റെ പിന്നിൽ ഒരു ദിവസം മുഴുവൻ അധ്വാനമാണ്. കടലിലെ മാറ്റങ്ങൾ കൂടുമ്പോൾ അവയുടെ അൺസെർട്ടനിറ്റിയും കൂടുന്നു. ഇന്ന് എന്ത് കിട്ടും, എത്ര കിട്ടും, തിരിച്ച് സുരക്ഷിതമായി വരാൻ കഴിയുമോ, ഇതൊക്കെ അവരുടെ എവറിഡേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മീൻ വയൽ വീട്ടിൽ ചോറുണ്ടോ, മീൻ കറി ഉണ്ടോ, അച്ചാറുണ്ടോ, അവിടെ ഒരാൾ കടലിൽ കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ നമ്മുടെ ലഞ്ച് പ്ലേറ്റ് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെയും കടലിനെയൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ബിക്കോസ് എവറി ഫിഷ് ഓൺ അവർ പ്ലേറ്റ് ഹാസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം നീറാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്ത വാർഷിമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. കടലിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നമ്മളോട് പറയുമായിരുന്നു, പ്ലീസ് എന്നെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കൂ. കടൽ മലിനീകരണം, അമിതമായിട്ടുള്ള മത്സ്യബന്ധനം, ക്ലൈമറ്റ് ചേഞ്ച്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതൊക്കെ മറൈൻ ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. നമ്മൾ ബീച്ചിൽ പോയാൽ സെൽഫി എടുക്കും, സി റീൽ എടുക്കും, സൺസെറ്റ് കാണും. പക്ഷേ സെൽഫി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ തന്നെ ഇട്ടാൽ കടൽ നമ്മളെ അൺഫോളോ ചെയ്യാനായിട്ട് അധികം സമയം വേണ്ട. കടൽ സംരക്ഷിക്കുക എന്നത് മത്സ്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന കാര്യമല്ല, തീരദേശ സമൂഹങ്ങളെയും ഭക്ഷ്യസുരക്ഷയെയും ബയോഡൈവേഴ്സിറ്റിയെയും നമ്മുടെ ഫ്യൂച്ചറിനെയും സംരക്ഷിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ബീച്ച് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ റൂൾ, ടേക്ക് മെമ്മറീസ് ലീവ് നത്തിങ് ബിഹൈൻഡ്. കടൽ ക്ലീൻ ആണെങ്കിൽ കടലിന്റെ കഥയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കടലിലെ ചൂട് കൂടുന്നത് മത്സ്യങ്ങളുടെ സഞ്ചാരത്തിൽ മാറ്റം വരുന്നത്, മത്സ്യലഭ്യതയെ ബാധിക്കുന്നത്, ഇതെല്ലാം നമ്മളിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. ഒരു ചെറിയ എൻവയോൺമെന്റൽ ചേഞ്ച് പിന്നെ അതിന്റെ എഫക്ട് ഫുഡിലും തൊഴിൽ മേഖലയിലും എക്കണോമിയിലും ഒടുവിൽ നമ്മുടെ ജീവിതത്തിലും എത്തും. അതിനാൽ നേച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത് ട്രെൻഡി ആയതുകൊണ്ടല്ല, നമ്മുടെ സർവൈവലിനെ തന്നെ അത് നെസസറി ആയതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി, മീൻകറി കഴിക്കുമ്പോൾ മീനിനോട് മാത്രം നന്ദി പറഞ്ഞാൽ പോരാ, അതിനെ നമ്മുടെ പ്ലേറ്റിൽ എത്തിക്കാൻ കടലിൽ പോയ മനുഷ്യരോട് നന്ദി പറയണം. പ്രകൃതിയെ സംരക്ഷിക്കാം, കടലിനെ സ്നേഹിക്കാം. കാരണം കടൽ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറും ഹെൽത്തി ആയിരിക്കുള്ളൂ. ഇത് നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.
4: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
5: My Radio 90FM. 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. അപ്പൊ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റിന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM-ന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കുട്ടുക്കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ വിത്ത് മീ ആർ ഷീമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്കിന്ന് ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഈവൻ ഒരു സിംഗിൾ കോളോ അല്ലെങ്കിൽ അവരുടെ പ്രസൻസോ അല്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നോ ഒന്നും വിചാരിക്കരുത്, ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പം നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും കേട്ടോ, നമുക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾക്ക് പിന്നീട് ആരിൽ നിന്ന് എന്ത് കിട്ടിയാലും നമുക്കൊരു സന്തോഷമായിരിക്കും. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ എന്ത് കിട്ടിയാലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. സോ ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് ചുമ്മാ കളർഫുൾ ആയിരിക്കും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരെല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷീമിറ. യെസ്, ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു.

ഹൈ ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ പൂരം നമുക്ക് തുടങ്ങല്ലേ? സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ കറക്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയൊന്നും നോക്കാനല്ലേ, നമ്മുടെ ഇന്നത്തെ കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടോ അവരെ അങ്ങ് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കാറില്ല. എന്തൊക്കെ പണിയിലാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ തിരക്കിലാണ് എന്ന് പറഞ്ഞാലും, അത് അവിടെ ഇട്ടിട്ട് ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ കൈകൾ ഫോണിലേക്ക് നീങ്ങും. അതെന്തുകൊണ്ടാ? നമുക്ക് അവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളൊരു തോട്ടുള്ള കാരണമല്ലേ. എന്നാൽ അതേ സമയത്ത് അവരെന്താ ചിന്തിക്കാന്നറിയോ, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ അവന് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം ഓൺലൈനിൽ എന്നുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം അവൾ ഫ്രീ ആണ്, അവൻ ഫ്രീ ആണ്. അവരൊരു പക്ഷേ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആവുമ്പോ നമുക്ക് അവർ വലിയ വിലയൊന്നും തരില്ല. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റില് ആള് ടോപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുടെ പ്രയോറിറ്റി ലിസ്റ്റില് നമ്മൾ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ബിസി ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറ്. അങ്ങനെ ബിസി ആണ് എന്ന് പറയുന്നത് ശരിക്കും ഫുള്ളി ബിസി ആയിട്ട് തന്നെ ആയിരിക്കും. ഒരു പക്ഷേ അവരെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ലാത്തോണ്ടാണെങ്കിലോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ വല്ലാണ്ട് അങ്ങ് ശല്യം ചെയ്യാനായിട്ട് പോവണ്ട കേട്ടോ. നമ്മുടെ തന്നെ വില നമ്മൾ അവിടെ ഇല്ലാണ്ടാക്കുന്നതിന് ഈക്വലാണ് നമ്മൾ വീണ്ടും വീണ്ടും പിന്നാലെ പോകുന്നത്. നമ്മളാൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാണെങ്കിലോ ഇങ്ങനെ നമ്മളെ ഒഴിവാക്കുന്നത്? സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പറായിട്ട് റീപ്ലൈ കിട്ടിയില്ല, റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: സ്കിൻ ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്താനൊക്കെ ആയിട്ടും സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും 10,000-ഉം 10,000-ഉം ഒക്കെ മുടക്കിയിട്ട് സലൂൺസിലൊക്കെ കയറി ഇറങ്ങി കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കിച്ചണിൽ തന്നെ പല സംഭവങ്ങളും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഉപകാരികളാണെന്നറിയോ? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള ഉപകാരികളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബീട്രൂട്ട്. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ നൈട്രേറ്റ്സ്, ഇതൊക്കെ ധാരാളം ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന്റെ മങ്ങലൊക്കെ അകറ്റിയിട്ട് നാച്ചുറൽ ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും ഒക്കെ ഈ ബീട്രൂട്ടിനെ കൊണ്ട് പറ്റും. അത്തരത്തിലെ ബീട്രൂട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും അതെല്ലാം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ബീട്രൂട്ട് വിശേഷങ്ങളുമായിട്ട് കുറച്ച് പാട്ടുകൾക്കൊക്കെ ശേഷം. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബീട്രൂട്ടിനെ ചതുർത്ഥി ആയിട്ടുള്ളവരാണ് കുറച്ച് പേരൊക്കെ. ഈ ഞാനടക്കം ബീട്രൂട്ടിന് എഗെയിൻസ്റ്റ് ആണ് കേട്ടോ, എനിക്കെന്തോ അതിന്റെ ടേസ്റ്റ് പിടിക്കില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും ഫലവത്തായിട്ടുള്ള വേറൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടേ സ്വല്പം നാരങ്ങ നീരും തേനും ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആവാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. വീക്കിലി 3-4 തവണയെങ്കിലും ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസില് വീക്കിലി 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും മങ്ങലൊക്കെ ഉള്ളത് മാറിപ്പോവാനും അടിപൊളിയാണ്. ബീട്രൂട്ട് അരച്ച് പിഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ നീരെടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗേർട്ടും 1/2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക. 15 മിനിറ്റോളം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട്. നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. അതിന്റെയൊക്കെ കാരണം ബീട്രൂട്ടിന്റെ ഗുണങ്ങളും അതുപോലെ യോഗേർട്ടിലെ ലാക്ടിക് ആസിഡും തേനിന്റെ മോയ്സ്ചറൈസിംഗ് എബിലിറ്റി ഒക്കെ ആണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നീരും പൊടിച്ച പഞ്ചസാരയും ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസില് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാലേ വളരെ അടിപൊളിയാണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖക്കുരു പൊട്ടിയ ഭാഗത്ത് സ്ക്രബ് ചെയ്യരുത്. അരമുറി ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലർത്തി ഐസ് ട്രേയിലേക്ക് അരിച്ചെടുത്ത ശേഷം ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് നേർത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലെ മങ്ങലുള്ള ഭാഗത്തും കൺതടങ്ങളിലും 1.5 മുതൽ 1 മിനിറ്റ് വരെ വച്ചു കൊടുക്കുന്നത് സ്കിന്നിന്റെ വീക്കം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടിന്റെ ആന്റി ഓക്സിഡന്റ് കണ്ടൻസ് ആണ് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് കോണ്ടാക്ട് ഒരിക്കലും കൊണ്ടുവരരുത്. 5-6 തുള്ളി ബീട്രൂട്ടിന്റെ നീരും 2 തുള്ളി ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ കൺതടങ്ങളിൽ മസാജ് ചെയ്യുന്നത് കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: പടക്കി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് ലയണൽ ആന്ദ്രെ മെസ്സി, മെസ്സി നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രെ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM, 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ അകത്ത് ചെല്ലാണ്ട് തന്നെ നമ്മളെ ലഹരിയിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഞാൻ ഈ പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ ഓട്ടോ ബ്രീവറി സിൻഡ്രം. കുടലിലെ ചില പ്രത്യേക തരം ബാക്ടീരിയകള് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ മദ്യമായിട്ട് മാറ്റുന്നതാണ് ഈ ഒരു അവസ്ഥ. അന്നജം എത്തനോൾ ആകുകയും അത് ബ്ലഡിൽ കലരുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ചോറോ ബ്രെഡൊക്കെ കഴിക്കുന്ന ഒരാള് ബിയറോ വൈനോ ഒക്കെ കഴിച്ചതുപോലെ ലഹരിയിലായിട്ട് പോകും. ക്ലെബ്സിയല ന്യൂമോണിയ, ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളാണ് അത്രേ ഈ ഒരു സീക്രട്ട് പ്രോസസ്സിന്റെ പുറകിലെ വില്ലന്മാര്. ഇങ്ങനത്തെ ഒരു രോഗം ബാധിച്ചവരുടെ അവസ്ഥ എന്താവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓട്ടോബ്യൂറി സിൻഡ്രം ബാധിച്ചവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കപ്പെടാനും വീട്ടിലും ഓഫീസിലും ഒക്കെ കള്ളുകുടിയനായിട്ട് അല്ലെങ്കിൽ കള്ളുകുടിയെത്തിയായിട്ട് മുദ്ര കുത്തപ്പെടാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. നിലവില് നമ്മുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു പ്രക്രിയ അല്ലാണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നൽകിയിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകളിൽ ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയും കൂടി പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഇത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ രോഗിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഡോക്ടറെ കാണുക, കൺസൾട്ടേഷൻ നടത്തുക, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് എങ്ങാൻ വന്ന് ഓദിച്ചു കഴിഞ്ഞാലേ എപ്പൊ പെട്ടു എന്ന് ചോദിച്ചാൽ മതി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നല്ല മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്.
4: എത്രയോ

2026 മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണെന്നറിയോ? Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്. ഇത്തവണത്തെ മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കാലിക്കറ്റ് സ്വദേശിനിയായിട്ടുള്ള പൗർണമി മുരളിയാണ് കേട്ടോ. മിസ് ഗ്ലാം വേൾഡ് ബ്യൂട്ടി കോൺടെസ്റ്റില് നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലില് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നതും ഈ പൗർണമി തന്നെയാണ്. ദുബായില് വളർന്നിട്ടുള്ള പൗർണമി മിസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിലെ ആദ്യ ആറിലൊരാളും മിസ് ഗ്ലാമറി കിരീടം സ്വന്തമാക്കിയ ആളും കൂടിയായിരുന്നു. കൊച്ചി രാജഗിരി കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിട്ടുള്ള പൗർണമി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള ഒരു കുട്ടികൂടിയാണ്. അപ്പൊ എന്തായാലും പൗർണമിക്ക് വരാനിരിക്കുന്ന മത്സരത്തില് വളരെ ടോപ്പ് ലെവലിൽ തന്നെ എത്താനായിട്ട് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം അർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: സോഷ്യൽ മീഡിയയിലെ വൈറൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരെണ്ണാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, വൈറൽ ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. ബ്രെഡിന്റെ അരികൊക്കെ കളഞ്ഞിട്ട് പാനിൽ ബട്ടറിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പാലെടുത്ത് കുറേശ്ശെ രണ്ട് സൈഡിലും മാറി മാറി ഒഴിച്ച് വറ്റിച്ചെടുക്കുക. അവസാനമായിട്ട് രണ്ട് സൈഡിലും തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ വൈറൽ മിൽക്ക് ബ്രെഡ് റെഡിയാണ്. തേനിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പാനിയും യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ അടിപൊളി ഡിഷാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള അർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ ഏകദേശം 1 മണിയാവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തതായിട്ട് സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വിശേഷങ്ങളും കുറച്ച് കുറച്ച് ഗോസിപ്സുകളും ഒക്കെ പറയാനായി ആർജി നീർജ ജാനകി കട്ട വെയിറ്റിംഗ് ആണ്. പോകുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരാൾക്കും എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, നമ്മുടെ വില നമ്മൾ സ്വയം കുറയ്ക്കാതിരിക്കുക. നമ്മൾ അവർക്ക് ശല്യമാണ് എന്ന് കരുതി നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് വല്ലാതെ അങ്ങ് പിന്നാലെ പോവാതിരിക്കുക. ഒരിക്കലും അവരുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിഷമിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാച്ച ചാടകി ഇതാവിടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഉഷാറായിട്ടിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ എന്ത് നിലത്തൊരു എക്സ്ട്രാ എനർജി തന്നെയാണല്ലേ. കാരണം ഈ വീക്കെൻഡ്സ് ആണ് വരുന്നത്. ഈ വീക്കെൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്ന കസിൻസ് എല്ലാവരും ഒരുമിച്ച് വരുന്ന ഉണ്ടാകുന്നൊരു സമയമാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മളെ കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നല്ല മെമ്മറീസ് ആയിരിക്കുള്ളൂ. ഒരുമിച്ചിരുന്ന് സിനിമ കാണാം, ടൂറ് പോകാം, അല്ലെ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാനിങ്സ് ആയിരിക്കുള്ളൂ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. അതോ മടിപിടിച്ചിരിക്കാനാണോ പ്ലാനിങ്? എന്തായാലും ഈ വീക്കെൻഡ്സ് ഒക്കെ കളറാക്കാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറയാറായിട്ട് ഏതായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായതുകൊണ്ട് പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചനകിയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? അവരുടെ ചിരി, വസ്ത്രധാരണ, സംസാരിക്കുന്ന രീതി, അങ്ങനെയൊക്കെ അല്ലേ? പക്ഷേ ഒരാളെ കുറച്ചുകൂടി പരിചയപ്പെട്ട് കഴിയുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ആ വ്യക്തി മറ്റുള്ളവരോട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ വളരെ നന്നായി സംസാരിക്കും, എല്ലാവരുടെയും ശ്രദ്ധ കിട്ടും, പക്ഷേ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കേൾക്കില്ല, മറ്റൊരാൾ അധികം സംസാരിക്കില്ല, പക്ഷേ ആവശ്യമുള്ളപ്പോൾ കൂടെ നിൽക്കും. അപ്പോൾ നന്നായി സംസാരിക്കുന്നതിനാണോ നല്ല വ്യക്തിത്വം ഉള്ളത്, അതോ മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതിനാണോ? ഇവിടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വരുന്നത്. പലപ്പോഴും വ്യക്തിത്വ വികസനം എന്ന് കേൾക്കുമ്പോൾ നന്നായി സംസാരിക്കുക, ആത്മവിശ്വാസത്തോടെ നിൽക്കുക, എല്ലാവരുടെയും മുന്നിൽ ശ്രദ്ധ നേടുക, ഇതൊക്കെയാണ് മനസ്സിൽ വരിക. ഇതൊക്കെ പ്രധാനമാണ്, പക്ഷേ അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റൊരാൾ നമ്മളെക്കാൾ നന്നായി എന്തെങ്കിലും ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് ബഹുമാനത്തോടെ പെരുമാറാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരുന്നത്, മറ്റുള്ളവരെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തുന്നത്, തെറ്റ് സമ്മതിക്കാതെ, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ്, എന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇതിനൊക്കെയുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രയോഗിക്കേണ്ടത് വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? സോ എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയുടെ കൂടിയുള്ളത് അങ്ങനത്തെ നമ്മുടെ അപ്പാർട്ടിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സോങ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ.

0: യെസ്, അപ്പൊ അത് ഏതാണ് എന്ന്, ഈ പാട്ട് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കേറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനക്കിയാണ്. യെസ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന സിനിമ ടീസി ആണ്. 2026 റിലീസ് ചെയ്തത് സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ, ഇതെന്താണ് സംഭവം, എന്തായിരിക്കും കഥ എന്നറിയാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ലോകേഷ് കനകരാജ് ആദ്യമായി നായകനായി എത്തുന്നു. സിനിമ സംവിധാനം ചെയ്ത് പ്രേക്ഷകരെ അതിശയിപ്പിച്ച ലോകേഷ് ഇത്തവണ ക്യാമറയ്ക്ക് മുന്നിലാണല്ലേ. അതുകൊണ്ട് തന്നെ DC പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ലോകേഷ് എന്ന സംവിധായകനെ മാത്രം ഓർത്തുകൊണ്ട് ഈ സിനിമയെ സമീപിക്കാനാകില്ല. കാരണം ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു കഥാപാത്രത്തെയാണ്, ദേവദാസ്. അതുപോലെ തന്നെ അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് മറ്റൊരു പ്രത്യേകത. സാധാരണ ഒരു പ്രണയ കഥയോ വെറും ഒരു ആക്ഷൻ സിനിമയോ എന്നതിലുപരി വ്യത്യസ്തമായൊരു ലോകത്തെയാണ് DC നമ്മളെ കൊണ്ടുപോകുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ദേവദാസും ചന്ദ്രയും ചേർന്ന് അഴിമതിക്കാരനായ പോലീസുകാർക്കെതിരെ പ്രതികാരത്തിന്റെ വഴിയിലേക്ക് പോകുന്നതാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ ഈ യാത്രയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളും ബന്ധങ്ങളും തന്നെയാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകേഷ് കനകരാജന്റെ നായകനായുള്ള അരങ്ങേറ്റം, അരുൺ മതീശ്വരന്റെ സംവിധാനം, വാമികയുടെ സാന്നിധ്യം, ഈ 3 കാര്യങ്ങളും ചേർന്നപ്പോൾ DC ഒരു ശ്രദ്ധേയമായ സിനിമയായി മാറി. എന്തായാലും ആ ഒരു കഥയിലേക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
4: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത്

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനക്കിയാണ്. ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിലെ നായകനെയും നായികയെയും കുറിച്ച് അറിയാൻ നമ്മൾക്കൊരു കൗതുകം തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് ഒരു സംവിധായകൻ ആദ്യമായി നായകനായി എത്തുന്ന സിനിമയാണെങ്കിൽ കൗതുകം കുറച്ചും കൂടി കൂടും. ഡെയ്സിയിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ലോകേഷ് കനകരാജ് അവതരിപ്പിക്കുന്ന ദൈവദാസ് എന്ന കഥാപാത്രം സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ലോകത്താണ് നിൽക്കുന്നത്. നിയമവിരുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് നമ്മുടെ ദൈവദാസ്. പക്ഷേ അയാളുടെ ജീവിതത്തിലേക്ക് ചന്ദ്ര എന്ന കഥാപാത്രം കടന്നു വരുന്നതോടെയാണ് കഥയ്ക്ക് മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. വാമികയാണ് ചന്ദ്രയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് അല്ലേ? ജീവിതത്തിലെ ക്രൂരമായ അനുഭവങ്ങൾ നേരിട്ട ഒരു സ്ത്രീയാണ് ചന്ദ്ര. ദൈവദാസും ചന്ദ്രയും ഒരുമിച്ച് അഴിമതിക്കാരനായ പോലീസുകാർക്കെതിരെ പ്രതികാരത്തിന്റെ വഴിയിലേക്ക് പോകുന്നതാണ് സിനിമയുടെ പ്രധാന പശ്ചാത്തലം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരേ സാഹചര്യത്തിൽ നിന്നുള്ളവരല്ല എന്നതാണ്. വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുള്ള രണ്ടു പേര് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ആ യാത്രയിൽ അവരുടെ ബന്ധവും തീരുമാനങ്ങളും എങ്ങനെയാണ് മാറുന്നത് എന്നാണ് ഈ ഒരു സിനിമയിലെ പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു വഴിത്തിരിവ്. സാധാരണ ഒരു ആക്ഷൻ സിനിമയിൽ നായകൻ വില്ലനെ നേരിടുന്നതാണ് കാണാറ്. പക്ഷേ ഡിസിയിലെ കഥാപാത്രങ്ങളുടെ ജീവിതവും അവർ നേരിടുന്ന പ്രശ്നങ്ങളും കൂടി കഥയുടെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വെറും ആക്ഷൻ രംഗങ്ങൾ കാണാനുള്ള ഒരു അനുഭവം മാത്രമല്ല, അതുപോലെ അരുണിന്റെ സംവിധാനത്തിൽ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ തീവ്രമായി അവതരിപ്പിക്കുന്ന രീതിയും എടുത്തു പറയണം. അതുകൊണ്ടൊക്കെ തന്നെ ദേവദാസും ചന്ദ്രയും തമ്മിലുള്ള ബന്ധം കഥയിൽ എത്രത്തോളം പ്രധാനമാണ് എന്നറിയാനും പ്രേക്ഷകർക്കൊരു കൗതുകം ഉണ്ടാകും. ഏതായാലും നമ്മുടെ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള നിറമായിട്ടുണ്ട് പാട്ടുകൾ. ജീഷ് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനക്കിയാണ്. ഡി സി സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലെ പാട്ടുകളും എടുത്ത് പറയണല്ലേ. കാരണം ഒരു സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും മാത്രമല്ല, അതിലെ പാട്ടുകളും ആ സിനിമയുടെ ഓർമ്മകളിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡി സി എന്ന സിനിമയുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതിൻ്റെ സംഗീത സംവിധായകനായ അനിരുദ്ധിനെയാണല്ലേ. ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ബീറ്റ് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പ്രത്യേകത അനിരുദ്ധിൻ്റെ സംഗീതത്തിലുണ്ട്. പക്ഷേ ഒരു സിനിമയിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ വെറും ബീറ്റ് മാത്രമല്ലല്ലോ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക രാഗം ഓർമ്മ വരും. ചിലത് കേൾക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് പോകും. വേറെ ചില പാട്ടുകൾ ആ സിനിമയുടെ മൊത്തം മൂഡിനെ തന്നെ മാറ്റും. ഡി സിയിലെ സംഗീതവും മാത്രത്തിൽ സിനിമയുടെ അന്തരീക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു ആക്ഷൻ സിനിമയുടെ തീവ്രതയ്ക്കൊപ്പം കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ വൈകാരിക നിമിഷങ്ങൾക്കും സംഗീതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സിനിമയുടെ കഥയോട് എങ്ങനെ ചേരുന്നു എന്നാണ്. ഒരു പാട്ട് വെറുതെ കേൾക്കാൻ നല്ലതായിരിക്കും, പക്ഷേ ആ സിനിമയുടെ ഒരു രംഗത്തോട് ചേർന്ന് വരുമ്പോൾ ആ പാട്ടിന് മറ്റൊരു അർത്ഥം കൂടി കിട്ടുന്നില്ലേ. അതാണ് സിനിമയിലെ സംഗീതത്തിൻ്റെ ഭംഗി. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും ചിലപ്പോൾ ഒരു പാട്ട് മാത്രം മതി ആ സിനിമയുടെ ഒരു പ്രത്യേക നിമിഷം ഓർക്കാനായിട്ട്. ഡി സിയുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അനിരുദ്ധിൻ്റെ സംഗീതം എന്നതിലുപരി സിനിമയുടെ കഥയോടും കഥാപാത്രങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീത അനുഭവം തന്നെയാണല്ലേ. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു സിനിമ കാണാനായിട്ട് കഴിയുന്നത്. എന്നാലും പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നീ എന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലുണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ പറ്റുന്നത്. ഓക്കെ ബൈ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ്ജാനകിയാണ്. ഒരു സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന കഥ അവസാനെത്തുമ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ലല്ലേ. ചില കഥാപാത്രങ്ങളെ നമ്മൾ ആദ്യം ഒരു രീതിയിൽ കാണും, പക്ഷെ അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളും അവരെടുക്കുന്ന തീരുമാനങ്ങളും അതൊക്കെ മനസ്സിലാകുമ്പോൾ ആ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. അതാണ് DC സിനിമയുടെ കഥയിലെ ഏറ്റവും പ്രധാനമായി തോന്നുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ദേവദാസിന്റെയും ചന്ദ്രയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സംഭവങ്ങളാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച അനീതിക്കും വേദനകൾക്കും മുന്നിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ഈ ഒരു സിനിമയിലെ പ്രധാന ഭാഗവും. എന്നാൽ ഇത് വെറും ഒരു പ്രതികാര കഥയായി മാത്രം ഒതുങ്ങുന്നില്ല. ആ പ്രതികാരത്തിന് പിന്നിലുള്ള വേദനയും അതിലൂടെ അവർ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളും അതൊക്കെ പറയുന്ന ഒരു സിനിമയാണല്ലേ. കഥ മുന്നോട്ട് പോകും തോറും ശരിയും തെറ്റും തമ്മിലുള്ള അതിർത്തി എത്രത്തോളം സങ്കീർണമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. ഒരാളുടെ പ്രവൃത്തിയെ മാത്രം നോക്കി അയാളെ വിലയിരുത്താൻ നമ്മൾക്ക് കഴിയില്ല. അയാൾ കടന്നു വന്ന സാഹചര്യങ്ങളും അനുഭവിച്ച വേദനകളും കൂടി മനസ്സിലാക്കേണ്ടി വരുന്നേ. അതുകൊണ്ടൊക്കെ തന്നെ ദേവദാസിന്റെയും ചന്ദ്രയുടെയും യാത്ര പ്രേക്ഷകരെ പല ഘട്ടങ്ങളിലും ചിന്തിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കഥയും കഥാപാത്രങ്ങളും സംഗീതവും സിനിമയുടെ അവതരണവും എല്ലാം ചേർന്നപ്പോൾ DC ഒരു സാധാരണ ആക്ഷൻ സിനിമയായി മാത്രം നിൽക്കുന്നില്ല, വേദനയും പ്രതികാരവും മനുഷ്യ ബന്ധങ്ങളും ചേർന്നൊരു അനുഭവമായിട്ടാണത് മാറുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാലും ദേവദാസിന്റെയും ചന്ദ്രയുടെയും യാത്ര കുറച്ചു നേരം നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു നല്ല മൂവി തന്നെയാണ്. യെസ്, എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ദിരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ദിരാജ ശാനകിയാണ്. ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ കഥയ്ക്കൊപ്പം സഞ്ചരിക്കും അല്ലേ, എന്നാൽ ചില സിനിമകൾ കാണുമ്പോൾ കഥ നമ്മളെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അത്തരത്തിലുള്ള സിനിമയാണ് ഉന്മാദം. നമ്മുടെ ചാക്കോച്ചനും ലിജോ മോൾ ജോസും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കിരൺ ദാസ് ആണ്. പ്രശസ്ത തിരക്കഥാകൃത്ത് ഷാഹി കബീർ ആണ് കഥയും തിരക്കഥയും മുറുക്കിയിരിക്കുന്നത്. ഇനി സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ഷെല്ലി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ചാക്കോച്ചൻ. വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഷെല്ലി ഏറെ കാലമായി പരിഹരിക്കാത്തൊരു കേസിന്റെ പിന്നാലെ പോവുകയാണ്. ഇവിടെയാണ് സിനിമയുടെ കൗതുകം തുടങ്ങുന്നത്. ഒരു കേസ് വീണ്ടും തുറക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് തെളിവുകൾ, കുറച്ച് സംശയങ്ങൾ, പിന്നെ ഒരു പരിഹാരം. പക്ഷെ ഉന്മാദം നമ്മളെ കൊണ്ടുപോകുന്നത് അതിനേക്കാൾ സങ്കീർണമായ ഒരു വഴിയിലൂടെയാണ്. കാരണം ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എല്ലാം കൂടുതൽ വ്യക്തമാകണമെന്നില്ല. ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടത് സത്യമാണോ, കേട്ടത് ശരിയാണോ, അതോ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണോ? ഇതൊക്കെയാണ് ഉന്മാദം എന്ന സിനിമയുടെ പ്രധാന കൗതുകം. ഒരു പോലീസ് കേസ് എന്ന പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ മനസ്സിനെയും അതിന്റെ സങ്കീർണതകളെയും കൂടി സിനിമയിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഷെല്ലി അന്വേഷിക്കുന്ന ആ ഒരു കേസ് എന്താണ്, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആ ഒരു കേസിലേക്ക് കടക്കുന്നതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ദിരാജ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ ശാനകിയാണ്. കുഞ്ചാക്കോ ബോബൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഉന്മാദൻ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഷെല്ലി എന്ന കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഷെല്ലി ഏറെ കാലമായി പരിഹരിക്കാതെ കിടക്കുന്ന ഒരു കേസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷെല്ലി ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങളും അന്വേഷണത്തിന്റെ സമ്മർദ്ദവും ഒരുമിച്ച് നേരിടുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം. സാധാരണ ഒരു ക്രൈം ത്രില്ലറിൽ നമ്മൾ കാണുന്നത് നായകൻ ഒരു കേസിന് പിന്നാലെ പോകുന്നു, തെളിവുകൾ കണ്ടെത്തുന്നു, കുറ്റവാളിയെ കണ്ടെത്തുന്നു. എന്നാൽ ഉന്മാദം ആ അന്വേഷണത്തെ കൂടുതൽ മനഃശാസ്ത്രപരമായ ഒരു അനുഭവമായി മാറ്റാണ്. കാരണം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള തെളിവുകളെ മാത്രമല്ല നോക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഓർമ്മകളെയും വിശ്വാസങ്ങളെയും സംശയിക്കേണ്ടി വരും. ഷെല്ലിയുടെ യാത്രയിലും അത്തരം ഒരു മാനസിക സംഘർഷണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ചന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം എന്നതിലുപരി ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരാളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി ലിജോ മോൾ ജോസിന്റെ കഥാപാത്രവും ഈ സിനിമയിലെ പ്രധാനപ്പെട്ടതാണ്. ഷെല്ലിയുടെ വ്യക്തി ജീവിതത്തോടും സിനിമയുടെ കഥയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥാപാത്രമാണ് അവരുടേത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ജോണർ അല്ലേ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല ഈ ഒരു സിനിമയിൽ വരുന്നത്, വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെ പറയാം. അതിനു മുൻപ് യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരജ ജാനകിയാണ്. ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കഥ മാത്രം പറഞ്ഞാൽ പോരാ, ആ സിനിമ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന അനുഭവം പ്രധാനമാണല്ലേ. ഉന്മാദം പോലുള്ള സിനിമകളിൽ നമ്മളൊരു ത്രില്ലർ ലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള കഥാപാത്രങ്ങളുടെ ജീവിതവും അവർ നേരിടുന്ന പ്രശ്നങ്ങളും നമ്മൾ കാണുന്നു. നമ്മുടെ ചാക്കോശൻ അവതരിപ്പിക്കുന്ന ഷിലി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏറെ കാലമായി പരിഹരിക്കാത്ത ഒരു കേസിന്റെ പിന്നാലെ പോവുകയാണ്. പിന്നെ അവിടെ നിന്നാണ് ഈ ഒരു കഥ വേറൊരു തലത്തിലേക്ക് പോകുന്നത്. അതായത് ഈ ഒരു സിനിമയിൽ ഹൊററിന്റെ ഒരു ടച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്, ആര് എന്തിനെ, അങ്ങനെ ചില സിനിമകൾ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആണല്ലേ. സോ ആ ഒരു ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ തന്നെ ഇത് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. ലാസ്റ്റ് എന്താ പറയാ, ലാസ്റ്റ് ഞാൻ പറയുന്നില്ല, അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ചിലത് അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിൽ വില്ലനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി കണ്ടു തന്നെ അറിയണം. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്, പാട്ടുകളിലേക്ക് കടക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു നമ്മുടെ റേഡിയോ ദിറയെ, പാട്ടും നിറയെ ഫണുമായി സിനിമ കൊട്ടകയിൽ ഋഷേ ധീരജ ശാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം, ആ ഒരു പാട്ട് മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതുപോലെ കുറച്ചു പേരും കൂടി ഉണ്ടായിക്കാനായിട്ട് ഇനി ഒന്നും കൂടിയും കേൾക്കണമെന്നാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ട് ഒന്നും കൂടിയും കേൾക്കാം അല്ലേ? ഏതാണ് എന്ന്?

0: യെസ് അപ്പൊ അത് ഏതാണ് എന്ന് ഈ പാട്ട് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കേറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകിയാണ്. സംസാരിച്ചിരുന്ന നമ്മൾ ഈ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ സമയം ദേ 4 മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ചച്ച ബൈ ബൈ പറയുന്ന സമയം ആകാറായി. ഇനിയിപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആണ് വരുന്നത്. അപ്പോൾ പോകുന്നതിന് മുൻപ് എൻ്റെ ലിസ്നേഴ്സിൻ്റെ അടുത്തേക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മടി പിടിച്ചിരിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ലൈഫ് ഒന്നുള്ളൂ, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനാണെങ്കിൽ പറയാനായിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇന്നത്തേക്ക് തൽക്കാലം ചച്ച ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. അടുത്ത ദിവസം ഈ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകി സൈനിങ് ഓഫ് നൗ.

Key, D major. Time signature 2/4. BPM 76. Song Purumanam. Love ballad.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. തനക്ക് തും തും തനതനതും തനക്ക് തും തും തനതനതും തനക്ക്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കറുത്ത കൊറ്റന്റെ കരിങ്കരലില് ഒരു മുളകിന്റെ ഇരുള് പിടിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞ് തുള്ളണ്ട കടല് പിടിഞ്ഞ് പ്രേമ ചക്കര അരച്ചൊഴിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ നിന്ന് മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണ